Gumatan chi tung kung tung la rong tu peri lam nen jokama alongo lodula ren ren new song rem agolong suk shang satan ka vumpan ren new chuki lamu rong misado nimbu sujoka tentabu vumsapanol arirem fudet ma.